0: ഏ വന്ന് അവ കാഠ്മണ്ഡു ഷാഠ്മണ്ഡു പോയത് നിതാരോ തല്ലി ഇട്ട അട്ടിക ലാറ കമ്പ്യൂട്ടർ കിന്നു പൈസ ഉത്തേ ദിഞ്ചു
1: അനി മൈന കമ്പ്യൂട്ടർ ചൈ കാ കിഞ്ചു ത
0: ഉത്ത ഹെര ത വന്ന്
1: ഹെരേ അച്ഛു ത മാമ
0: ഹെ ദേഹൽ ത വന്ന്
1: പ്രത്യേക കമ്പ്യൂട്ടർ സെന്റർ യഹ കമ്പ്യൂട്ടർ ലാപ്ടോപ് പ്രിന്റർ യു പി എസ് ലഗായേ കമ്പ്യൂട്ടർ സംബന്ധി സമ്പൂർണ സാമാന പൈഞ്ച ബര ഭന്നസ് തപല കേ ചൈഞ്ച മാമ
0: ഭന്ന ത്രേസലെ നിനാരെ ത ലേ ടിക ലൈ ദിഞ്ചു കമ്പ്യൂട്ടർ യേ ദൈകിന അബ കാഫനെ സാഫനെ ഗൈദൈന ദാദി യസി ബീഗോദാർ കോ പ്രത്യേക കമ്പ്യൂട്ടർ സെന്റർ മജസ്ത സുവിധാര സ अंत कहीं पाइदैन
2: जस्तो खोजे त्यस्तै कम्प्युटर पाइने बिग्रियो भने पनि बनाइदिने त्यसैले अन्त हैन कम्प्युटर चाहिए धादिङदेखि बीच बजारको प्रत्येक कम्प्युटर सेन्टरमा जाने
3: सबै प्रकारका कम्प्युटरको लागि प्रत्येक कम्प्युटर भएपछि सधैँ झुक्क फोन नम्बर 0105509977 97510 97778